0: ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ തിരികെയെത്തി. വേനൽക്കാല വിശ്രമത്തിനായി റോമിലെ കസ്തൽ ഗന്തോൾഫോയിലുള്ള അപ്പസ്തോലിക കൊട്ടാരത്തിൽ ജൂലൈ മാസം 5 എത്തിച്ചേർന്ന ലിയോ പതിനാലാമൻ പാപ്പ ജൂലൈ മാസം 27 വത്തിക്കാനിൽ തിരികെയെത്തി. ഈ നാളുകൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വിശ്രമത്തിനും പഠനത്തിനുമായിരിക്കുമെന്ന് പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞിരുന്നു. വത്തിക്കാനിലേക്ക് യാത്ര തിരിക്കുന്നതിനു മുൻപായി ഏതാനും കുട്ടികളെ ആശീർവദിക്കുകയും കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ആളുകളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. വിശ്രമദിനങ്ങളിൽ റോമിലെ പാവങ്ങളായ 200 ആളുകൾക്കൊപ്പം പരിശുദ്ധ പിതാവ് ഉച്ചഭക്ഷണം കഴിച്ചത് ഏറെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ഓരോ ഞായറാഴ്ചയും പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ പങ്കുചേരുവാൻ അനേകായിരങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കസ്തൽ ഗന്തോൾഫോയിൽ എത്തിച്ചേർന്നത്. വത്തിക്കാൻ ബാങ്ക് 2025 സുസ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. വത്തിക്കാൻ ബാങ്ക് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ വർക്ക്സ് ഓഫ് റിലീജിയൻ 2025 സുസ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾക്ക് അനുസൃതമായി സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക നടത്തിപ്പ് ഉറപ്പാക്കുവാനുള്ള ബാങ്കിന്റെ പ്രതിബദ്ധതയാണ് ഈ റിപ്പോർട്ട് അടിവരയിടുന്നത്. പരിസ്ഥിതി, സാമൂഹികം, ഭരണം എന്നീ ഘടകങ്ങളെ തൊഴിൽ മാതൃകയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യക്തികൾക്കും മാനുഷിക അന്തസ്സിനും പൊതുനന്മയ്ക്കും സേവനം ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബാങ്ക് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആകെ 67.6 ദശലക്ഷം യൂറോയുടെ സാമ്പത്തിക മൂല്യം ബാങ്ക് സൃഷ്ടിച്ചു. ഇത് മുൻവർഷത്തെ 50 ദശലക്ഷം യൂറോയേക്കാൾ ഉയർന്നതാണ്. ബാങ്കിന്റെ അറ്റാദായം 51 ദശലക്ഷം യൂറോയാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. സിനഡൽ പരിവർത്തനത്തിനുള്ള ആഹ്വാനവുമായി ഏഷ്യൻ മെത്രാൻ സമിതികളുടെ പ്ലീനറി സമ്മേളനം അവസാനിച്ചു. ജൂലൈ മാസം 20 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ആരംഭിച്ച ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷൻ പ്ലീനറി സമ്മേളനം അവസാനിച്ചു. സിനഡൽ പരിവർത്തനത്തിനുള്ള ആഹ്വാനം ഏവർക്കും നൽകിക്കൊണ്ടാണ് സമ്മേളനം പൂർത്തിയായത്. മറ്റുള്ളവർ സംശയത്തിന്റെ മതിലുകൾ പണിയുന്നിടത്ത് വിശ്വാസത്തിന്റെയും സംഭാഷണത്തിന്റെയും പാലങ്ങൾ പണിയുവാനും, അക്രമവും സംഘർഷവും സമൂഹങ്ങളെ വിഭജിക്കുന്നിടത്ത് സമാധാനത്തിന്റെ പാലങ്ങൾ നിർമ്മിക്കുവാനും, ദരിദ്രരും ദുർബലരും ഒഴിവാക്കപ്പെട്ടവരും അന്തസ്സിനായി കൊതിക്കുന്നിടത്ത് കാരുണ്യത്തിന്റെ പാലങ്ങൾ പണിയുവാനും, ദ്രുതഗതിയിലുള്ള സാമൂഹികവും സാങ്കേതികവുമായ മാറ്റങ്ങൾ, ആഗോള വിഘടനം, നമ്മുടെ പൊതുഭവനത്തിന് ഭീഷണിയാകുന്ന പാരിസ്ഥിതിക പ്രതിസന്ധി എന്നിവയ്ക്കിടയിൽ അർത്ഥം തേടുന്ന യുവാക്കൾക്ക് പ്രതീക്ഷയുടെ പാലങ്ങൾ നിർമ്മിക്കുവാനും സമാപന സന്ദേശത്തിൽ മെത്രാൻമാർ ആഹ്വാനം ചെയ്തു. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതിനായി സഭയിൽ നിരന്തരമായ സിനഡൽ പരിവർത്തനം ആവശ്യമാണെന്നും, ക്രിസ്തുവിനെപ്പോലെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന മാധ്യമമായി സഭ മാറണമെന്നും സമ്മേളനം വിലയിരുത്തി. സിനഡാലിറ്റി എന്നത് കേവലം ഒരു പ്രവർത്തന രീതിയല്ല, മറിച്ച് മിഷനറി പ്രവർത്തനങ്ങൾക്കായി ഹൃദയങ്ങളെ പരിവർത്തനം ചെയ്യുന്ന ഒരു യാത്രയാണെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. യുദ്ധഭീകരതയിലും ലെബനനിൽ പ്രത്യാശയുടെ സുവിശേഷവുമായി യുവജന സംഗമം. വലിയ വെല്ലുവിളികളിലൂടെ കടന്നുപോകുമ്പോഴും വിശ്വാസത്തിന്റെയും തുറന്ന മനസ്സിന്റെയും സംഗമഭൂമിയെന്ന തന്റെ ചരിത്രപരമായ ദൗത്യം ലെബനൻ വീണ്ടുമേറ്റെടുക്കുകയാണ്. ക്രിസ്തുവിൽ ഏകഹൃദയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ലോക അർമേനിയൻ കത്തോലിക്ക യുവജന സംഗമത്തിന് 2026 ലെബനൻ വേദിയാകും. ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് മാസം 3 വരെ ലെബനനിലെ അഞ്ചാർ നഗരത്തിലും ബിസോമർ അവർ ലേഡി ആശ്രമത്തിലുമായാണ് ഈ വിപുലമായ സംഗമം നടക്കുക. ലെബനനിലെ അർമേനിയൻ കത്തോലിക്ക യുവജന സംഘടന സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ 6 രാജ്യങ്ങളിൽ നിന്നുമായി 250 യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത്. സമാധാനത്തിന്റെ ഗീതം ലൗദാത്തോസി ഗ്രാമത്തിൽ പാപ്പായ്ക്കൊപ്പം സംഗീതനിശ. ലൗദാത്തോസി ഉന്നത പരിശീലന കേന്ദ്രവും അന്ത്രയ ബൊച്ചെല്ലി ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന കാന്തിക്കോ ദി പാച്ചെ സമാധാനത്തിന്റെ ഗീതം എന്ന പ്രാർത്ഥന സംഗീതനിശ ജൂലൈ മാസം 29 കസ്തൽ ഗന്തോൾഫോയിലെ ലൗദാത്തോസി ഗ്രാമത്തിൽ വച്ച് നടക്കും. തദവസരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായും സന്നിഹിതനായിരിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800 വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 27 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും അനുദിന പ്രായോഗിക ജീവിതത്തിലേക്ക് ഉപകരിക്കുന്നതും ഭാവി സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയുള്ള ചിന്തകൾ അടങ്ങുന്ന ഉദ്ബോധനങ്ങളാണ് സുഭാഷിതങ്ങളുടെ 27 വാക്യങ്ങളുള്ള 27 അധ്യായം മുന്നോട്ടു വയ്ക്കുന്നത്. വിനയം, ബഹുമാനം, ആത്മനിയന്ത്രണം, സ്നേഹപൂർവമുള്ള തിരുത്തൽ, ആത്മാർത്ഥസ്നേഹം, ഉത്തരവാദിത്വപൂർവമുള്ള അധ്വാനം തുടങ്ങിയ ജീവിതമൂല്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും പരാമർശിക്കപ്പെടുന്നത്. ഒരുവൻ തന്റെയും തന്റെ ബന്ധുമിത്രാദികളുടെയും ജീവിതത്തെ അനുഗ്രഹീതമാക്കുന്നതിന് എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന ഉപദേശങ്ങളാണ് സോളമൻ ഇവിടെ നൽകുന്നത്. ഉത്തരവാദിത്വങ്ങളോടുള്ള വിശ്വസ്തത ജീവിതത്തിൽ സ്ഥിരതയും അനുഗ്രഹങ്ങളും കൊണ്ടുവരുമെന്ന ഒരു ചിന്തയും ഈ അധ്യായം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. മുൻ അധ്യായങ്ങൾക്ക് ആമുഖമായി കണ്ടതുപോലെ സോളമൻ രാജാവ് എഴുതിയതും അദ്ദേഹത്തിന്റെ മരണശേഷം ഏതാണ്ട് 300 വർഷങ്ങൾക്കിപ്പുറം യൂതരാജാവായ ഹെസക്കിയയുടെ മേൽനോട്ടത്തിൽ ശേഖരിക്കപ്പെട്ട് 10 മുതൽ 22 അധ്യായത്തിന്റെ 16 വാക്യം വരെയുള്ള ഭാഗത്തോട് ചേർക്കപ്പെട്ടതുമാണ്. 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തു വരുന്ന 27 അധ്യായവും. വിനയവും അഹങ്കാരവും. ആധികാരികമായി എന്നാൽ വിനയപൂർവം ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ അധ്യായം മുന്നോട്ടു വയ്ക്കുന്ന ചിന്തകളിൽ ഒന്ന്. ഈയൊരു ചിന്ത ആദ്യ വാക്യങ്ങളിൽ തന്നെ സോളമൻ മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. നാളെ എന്താണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല എന്നതിനാൽ തന്നെ അഹങ്കാരം വെടിഞ്ഞു ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സുഭാഷിതം ആത്മപ്രശംസ ഒഴിവാക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. സ്വയം പ്രശംസിക്കുക എന്നതിനേക്കാൾ നമ്മുടെ പ്രവൃത്തികളിലെയും ജീവിതത്തിലെയും നന്മകൾ കണ്ട് മറ്റുള്ളവർ നമ്മെ പ്രശംസിക്കാൻ തക്ക വിധം ജീവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടതെന്നുള്ള ഉദ്ബോധനം ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്കു കാണാം. വെള്ളിയുടെയും സ്വർണത്തിന്റെയും മാറ്റ് തീയിലൂടെ തെളിയുകയും നിർണയിക്കപ്പെടുകയും ചെയ്യുന്നതുപോലെ മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന പ്രശംസയിൽ നിന്നാണ് മനുഷ്യരുടെ മാറ്റ് അറിയാനാകുകയെന്ന് 22 വാക്യത്തിലും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യരും ഹൃദയവികാരങ്ങളും ആത്മാർത്ഥതയും. മനസ്സിന്റെ വികാര വിചാരങ്ങളിലുണ്ടാകേണ്ട നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം തുടരുന്ന സോളമൻ ക്രോധവും അസൂയയും സ്നേഹവും ആത്മാർത്ഥതയും പ്രത്യേകം പരാമർശിക്കുന്നത് നമുക്കു കാണാം. ഭോഷന്റെ പ്രകോപനം ഭാരമേറിയതാണെന്നും ക്രോധവും കോപവും ക്രൂരവും അനിയന്ത്രിതവുമാണെന്നും ഓർമ്മിപ്പിക്കുന്ന അവൻ അസൂയയെ നേരിടുക എളുപ്പമല്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഉള്ളിൽ മാത്രം കൊണ്ടുനടക്കുന്നതും ഉപകാരമില്ലാത്തതുമാകരുത് സ്നേഹമെന്ന്. അത് യഥാർത്ഥമെങ്കിൽ കുറവുകൾ സത്യസന്ധമായി മനസ്സിലാക്കിത്തരുന്നതും വളരുവാൻ ഉപകരിക്കുന്ന വിധത്തിൽ മുറിപ്പെടുത്തുന്നതുമാകണമെന്ന് വചനം ഉദ്ബോധിപ്പിക്കുന്നു. ശത്രുവിന്റെ ചുംബനവും വഞ്ചനയും പോലെയാണ് തിരുത്തുകൾ നൽകി വളർത്താത്ത സുഹൃത്തുക്കളുടെ സാമീപ്യവും. കുറവുകൾ തിരിച്ചറിയുമ്പോഴാണ് ഉള്ളതിന്റെ വിലയറിയുന്നതെന്ന് വിശക്കുന്നവന് കയ്പും മധുരമായി തോന്നുന്നുവെന്ന ചിന്തയിലൂടെ സോളമൻ മനസ്സിലാക്കിത്തരുന്നു. ജീവിതവും സ്വന്തബന്ധങ്ങളും വിവേകവും. ആദ്യഭാഗത്തെ പൊതുവായ ചിന്തകൾക്കുശേഷം ജീവിതബന്ധങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും വേണ്ട ചില ഉദ്ബോധനങ്ങളാണ് 8 വാക്യങ്ങളിലൂടെ ഈ അധ്യായം മുന്നോട്ടു വയ്ക്കുന്നത്. ഒരു ഭാഗത്ത് സ്വന്തം ഭവനത്തോടുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് കൂടുവിട്ടലയുന്ന പക്ഷിയോട് വീടുവിട്ടലയുന്ന മനുഷ്യനെ താരതമ്യപ്പെടുത്തുന്ന സോളമൻ മറുഭാഗത്ത് സ്നേഹ സുഹൃത്ബന്ധങ്ങളുടെ മൂല്യവും പ്രാധാന്യവും എടുത്തുകാണിക്കുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങളിലുണ്ടാകേണ്ട വിശ്വസ്തതയുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് സ്വന്തം സ്നേഹിതനെയും പിതാവിന്റെ സ്നേഹിതനെയും പരിത്യജിക്കരുതെന്ന് എഴുതുന്ന അവൻ ആപത്തു വരുമ്പോൾ അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചമെന്ന് പ്രായോഗിക ബുദ്ധിയുടെ കൂടി വെളിച്ചത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സന്തോഷത്തിനും അഭിമാനത്തിനും കാരണമാകുന്ന വിധത്തിൽ ജ്ഞാനം സ്വന്തമാക്കി ജീവിക്കാൻ മാതാപിതാക്കളുടെ സ്വരത്തിൽ ഉപദേശിക്കുന്ന സുഭാഷിതകർത്താവ്
ആപത്തുകളിലും അതിന്റെ ശിക്ഷകളിലും നിന്ന് ഒഴിഞ്ഞുമാറാൻ വിവേകം ഉപകാരപ്പെടുമെന്ന് എഴുതുന്നു. അന്യനും പരദേശിക്കും നൽകുന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത ഏറെയില്ലാത്ത സ്ഥിതി മുന്നിൽ കണ്ട് അവർക്കായി അവിവേകപൂർവം ജാമ്യം നിൽക്കുന്നവരിൽ നിന്ന് കുപ്പായവും പണവും വാങ്ങിക്കൊള്ളാൻ സുഭാഷിതം ഉപദേശിക്കുന്നതും ഇതേ കാരണത്താലാണ്. ആത്മാർത്ഥതയില്ലാത്തതും അനാവശ്യവുമായ വാക്കുകൾ ഒഴിവാക്കാൻ പഠിപ്പിക്കുന്ന സോളമൻ മറ്റുള്ളവർ കേൾക്കാൻ തക്ക വിധത്തിൽ അതിരാവിലെ ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി മാറുമെന്നും നിയന്ത്രണം അസാധ്യമായ കലഹപ്രിയയായ ഭാര്യയുടെ സ്വഭാവം എണ്ണയുടെ വഴുക്കൽ പോലെയാണെന്നും എഴുതുന്നു. ഇരുമ്പ് ഇരുമ്പിനു മൂർച്ച കൂട്ടുന്നു എന്ന പ്രയോഗത്തിലൂടെ പരസ്പര ബന്ധങ്ങൾ ഗുണഗണങ്ങൾ പങ്കുവയ്ക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്ന അവൻ അത്തിമരം വളർത്തുന്നവൻ അതിന്റെ ഫലം നേടുന്നതുപോലെ വിശ്വസ്തതയോടെയുള്ള ശുശ്രൂഷ നമ്മെ ബഹുമാനാർത്ഥരാക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വഭാവം വെള്ളത്തിലെ പ്രതിഫലനം പോലെ മുഖം മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്ന സോളമൻ പാതാളവും നരകവും പോലെ മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും തൃപ്തമാകുന്നില്ലെന്ന് അവന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉരലിലിട്ട് ഇടിച്ചാലും എത്രമാത്രം ശ്രമിച്ചാലും ഭോഷന്റെ ഭോഷത്വം വിട്ടുമാറില്ലെന്നും അവൻ ഉദ്ബോധിപ്പിക്കുന്നു. മറ്റുള്ളവരാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മതിന്മകളെ നമ്മേക്കാൾ മനസ്സിലാക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതുമെന്ന ഒരു ചിന്തയും ഇവിടെ നമുക്കു കാണാം. വിവേകവും ഭാവിയെക്കുറിച്ചുള്ള കരുതലും അത് ആവശ്യപ്പെടുന്ന വിവേകപൂർണമായ പ്രവൃത്തികളും ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം എടുത്തു പറയുന്നുണ്ട്. സമ്പത്തും കിരീടവും എന്നും നിലനിൽക്കില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ അതേസമയം പഴയകാല സാമൂഹിക പശ്ചാത്തലത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതും അനുദിന ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നതുമായ സമ്പത്താണ് നേടേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. ആടുമാടുകളെ സശ്രദ്ധം പാലിക്കുന്ന ഒരു ഇടയനും ഉടമയും അവ നൽകുന്ന രോമവും പാലും ഉൾപ്പെടെ തന്റെ ആവശ്യങ്ങൾക്കുള്ള വക തനിക്ക് തിരികെ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എത്രമാത്രം ഭംഗിയും വിലയും ഉള്ളതുമാണെങ്കിലും നിലനിൽക്കാത്ത സമ്പത്തിനെയും സ്ഥാനമാനങ്ങളെയും കാൾ ഇന്നു തീർന്നാലും നാളെ വീണ്ടും മുളച്ചു പൊന്തുന്ന പുല്ലുപോലെ എന്നും നിലനിൽക്കുന്നവ, അവ എത്രതന്നെ വില കുറഞ്ഞവയെന്നു കരുതിയാലും അവയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകാനാണ് ഈ വാക്യങ്ങളിലൂടെ സുഭാഷിതം ഉദ്ബോധിപ്പിക്കുന്നത്. ഉപസംഹാരം: എത്രമാത്രം ചെറുതും അപ്രധാനവുമാണെങ്കിലും എല്ലാ കാര്യങ്ങളെയും എല്ലാ പ്രവൃത്തികളെയും വിവേകപൂർവവും ജ്ഞാനത്തോടെയും കാണാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് ഈ അധ്യായത്തിലൂടെ സോളമൻ നാം ഉൾപ്പെടെ യുവജനങ്ങളെയും അറിവു നേടുന്ന ഏവരെയും ക്ഷണിക്കുന്നത്. വിനയവും ആത്മനിയന്ത്രണവും സത്യസന്ധവും ആത്മാർത്ഥമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ശരിയായ തിരുത്തലുകൾ എളിമയോടെ സ്വീകരിക്കാനുള്ള മനസ്സും ഹൃദയവിശുദ്ധിയും ഉത്തരവാദിത്വബോധവും സ്വന്തമാക്കി ഉചിതമായ തീരുമാനങ്ങളെടുക്കുകയും സത്യസന്ധമായ പ്രവൃത്തികളിലേർപ്പെടുകയും ചെയ്യാം. അസാധാരണമായ കാര്യങ്ങളല്ല, അനുദിനമുള്ള വിശ്വസ്തതയും വിവേകവുമാണ് ജീവിതത്തിൽ നല്ല ഫലം നൽകുകയെന്ന്, ജ്ഞാനം സ്വന്തമാക്കിയുള്ള പ്രവൃത്തികളാണ് മറ്റുള്ളവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ജീവിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 27 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

ഫാദർ വർഗീസ് മൂഞ്ഞേലി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം അന്ന കെ അന്റോ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. വേനൽക്കാല വിശ്രമത്തിനു ശേഷം ലിയോ 14 പാപ്പ വത്തിക്കാനിൽ തിരികെയെത്തി. വേനൽക്കാല വിശ്രമത്തിനായി റോമിലെ കസ്തൽ ഗന്തോൾഫോയിലുള്ള അപ്പസ്തോലിക കൊട്ടാരത്തിൽ ജൂലൈ മാസം 5 എത്തിച്ചേർന്ന ലിയോ 14 പാപ്പ ജൂലൈ മാസം 27 വത്തിക്കാനിൽ തിരികെയെത്തി. ഈ നാളുകൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും വിശ്രമത്തിനും പഠനത്തിനുമായിരിക്കുമെന്ന് പരിശുദ്ധ പിതാവ് തന്നെ പറഞ്ഞിരുന്നു. വത്തിക്കാനിലേക്ക് യാത്ര തിരിക്കുന്നതിനു മുൻപായി ഏതാനും കുട്ടികളെ ആശീർവദിക്കുകയും കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ ആളുകളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. വിശ്രമദിനങ്ങളിൽ റോമിലെ പാവങ്ങളായ 200 ആളുകൾക്കൊപ്പം പരിശുദ്ധ പിതാവ് ഉച്ചഭക്ഷണം കഴിച്ചത് ഏറെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ ഓരോ ഞായറാഴ്ചയും പാപ്പ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ പങ്കുചേരുവാൻ അനേകായിരങ്ങളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കസ്തൽ ഗന്തോൾഫോയിൽ എത്തിച്ചേർന്നത്. വത്തിക്കാൻ ബാങ്ക് 2025 സുസ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. വത്തിക്കാൻ ബാങ്ക് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ വർക്ക്സ് ഓഫ് റിലീജിയൻ 2025 സുസ്ഥിരത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾക്ക് അനുസൃതമായി സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ സാമ്പത്തിക നടത്തിപ്പ് ഉറപ്പാക്കുവാനുള്ള ബാങ്കിന്റെ പ്രതിബദ്ധതയാണ് ഈ റിപ്പോർട്ട് അടിവരയിടുന്നത്. പരിസ്ഥിതി, സാമൂഹികം, ഭരണം എന്നീ ഘടകങ്ങളെ തൊഴിൽ മാതൃകയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യക്തികൾക്കും മാനുഷിക അന്തസ്സിനും പൊതുനന്മയ്ക്കും സേവനം ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബാങ്ക് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആകെ 67.6 ദശലക്ഷം യൂറോയുടെ സാമ്പത്തിക മൂല്യം ബാങ്ക് സൃഷ്ടിച്ചു. ഇത് മുൻവർഷത്തെ 50 ദശലക്ഷം യൂറോയേക്കാൾ ഉയർന്നതാണ്. ബാങ്കിന്റെ അറ്റാദായം 51 ദശലക്ഷം യൂറോയാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. സിനഡൽ പരിവർത്തനത്തിനുള്ള ആഹ്വാനവുമായി ഏഷ്യൻ മെത്രാൻ സമിതികളുടെ പ്ലീനറി സമ്മേളനം അവസാനിച്ചു. ജൂലൈ മാസം 20 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ആരംഭിച്ച ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷൻ പ്ലീനറി സമ്മേളനം അവസാനിച്ചു. സിനഡൽ പരിവർത്തനത്തിനുള്ള ആഹ്വാനം ഏവർക്കും നൽകിക്കൊണ്ടാണ് സമ്മേളനം പൂർത്തിയായത്. മറ്റുള്ളവർ സംശയത്തിന്റെ മതിലുകൾ പണിയുന്നിടത്ത് വിശ്വാസത്തിന്റെയും സംഭാഷണത്തിന്റെയും പാലങ്ങൾ പണിയുവാനും, അക്രമവും സംഘർഷവും സമൂഹങ്ങളെ വിഭജിക്കുന്നിടത്ത് സമാധാനത്തിന്റെ പാലങ്ങൾ നിർമ്മിക്കുവാനും, ദരിദ്രരും ദുർബലരും ഒഴിവാക്കപ്പെട്ടവരും അന്തസ്സിനായി കൊതിക്കുന്നിടത്ത് കാരുണ്യത്തിന്റെ പാലങ്ങൾ പണിയുവാനും, ദ്രുതഗതിയിലുള്ള സാമൂഹികവും സാങ്കേതികവുമായ മാറ്റങ്ങൾ, ആഗോള വിഘടനം, നമ്മുടെ പൊതുഭവനത്തിന് ഭീഷണിയാകുന്ന പാരിസ്ഥിതിക പ്രതിസന്ധി എന്നിവയ്ക്കിടയിൽ അർത്ഥം തേടുന്ന യുവാക്കൾക്ക് പ്രതീക്ഷയുടെ പാലങ്ങൾ നിർമ്മിക്കുവാനും സമാപന സന്ദേശത്തിൽ മെത്രാൻമാർ ആഹ്വാനം ചെയ്തു. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതിനായി സഭയിൽ നിരന്തരമായ സിനഡൽ പരിവർത്തനം ആവശ്യമാണെന്നും, ക്രിസ്തുവിനെപ്പോലെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന മാധ്യമമായി സഭ മാറണമെന്നും സമ്മേളനം വിലയിരുത്തി. സിനഡാലിറ്റി എന്നത് കേവലം ഒരു പ്രവർത്തന രീതിയല്ല, മറിച്ച് മിഷനറി പ്രവർത്തനങ്ങൾക്കായി ഹൃദയങ്ങളെ പരിവർത്തനം ചെയ്യുന്ന ഒരു യാത്രയാണെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. യുദ്ധഭീകരതയിലും ലെബനനിൽ പ്രത്യാശയുടെ സുവിശേഷവുമായി യുവജന സംഗമം. വലിയ വെല്ലുവിളികളിലൂടെ കടന്നുപോകുമ്പോഴും വിശ്വാസത്തിന്റെയും തുറന്ന മനസ്സിന്റെയും സംഗമഭൂമിയെന്ന തന്റെ ചരിത്രപരമായ ദൗത്യം ലെബനൻ വീണ്ടുമേറ്റെടുക്കുകയാണ്. ക്രിസ്തുവിൽ ഏകഹൃദയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ലോക അർമേനിയൻ കത്തോലിക്ക യുവജന സംഗമത്തിന് 2026 ലെബനൻ വേദിയാകും. ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് മാസം 3 വരെ ലെബനനിലെ അഞ്ചാർ നഗരത്തിലും ബിസോമർ അവർ ലേഡി ആശ്രമത്തിലുമായാണ് ഈ വിപുലമായ സംഗമം നടക്കുക. ലെബനനിലെ അർമേനിയൻ കത്തോലിക്ക യുവജന സംഘടന സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ 6 രാജ്യങ്ങളിൽ നിന്നുമായി 250 യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത്. സമാധാനത്തിന്റെ ഗീതം ലൗദാത്തോസി ഗ്രാമത്തിൽ പാപ്പായ്ക്കൊപ്പം സംഗീതനിശ. ലൗദാത്തോസി ഉന്നത പരിശീലന കേന്ദ്രവും അന്ത്രേയ ബൊച്ചെല്ലി ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന കാന്തിക്കോ ദി പാച്ചെ സമാധാനത്തിന്റെ ഗീതം എന്ന പ്രാർത്ഥന സംഗീതനിശ ജൂലൈ മാസം 29-ാം തീയതി കസ്തൽ ഗന്തോൾഫോയിലെ ലൗദാത്തോസി ഗ്രാമത്തിൽ വച്ച് നടക്കും. തദവസരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായും സന്നിഹിതനായിരിക്കും. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

സുഭാഷിതങ്ങളുടെ പുസ്തകം 27 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും അനുദിന പ്രായോഗിക ജീവിതത്തിലേക്ക് ഉപകരിക്കുന്നതും ഭാവി സുരക്ഷിതമാക്കുന്നതിനും വേണ്ടിയുള്ള ചിന്തകൾ അടങ്ങുന്ന ഉദ്ബോധനങ്ങളാണ് സുഭാഷിതങ്ങളുടെ 27 വാക്യങ്ങളുള്ള 27 അധ്യായം മുന്നോട്ടു വയ്ക്കുന്നത്. വിനയം, ബഹുമാനം, ആത്മനിയന്ത്രണം, സ്നേഹപൂർവമുള്ള തിരുത്തൽ, ആത്മാർത്ഥസ്നേഹം, ഉത്തരവാദിത്വപൂർവമുള്ള അധ്വാനം തുടങ്ങിയ ജീവിതമൂല്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും പരാമർശിക്കപ്പെടുന്നത്. ഒരുവൻ തന്റെയും തന്റെ ബന്ധുമിത്രാദികളുടെയും ജീവിതത്തെ അനുഗ്രഹീതമാക്കുന്നതിന് എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന ഉപദേശങ്ങളാണ് സോളമൻ ഇവിടെ നൽകുന്നത്. ഉത്തരവാദിത്വങ്ങളോടുള്ള വിശ്വസ്തത ജീവിതത്തിൽ സ്ഥിരതയും അനുഗ്രഹങ്ങളും കൊണ്ടുവരുമെന്ന ഒരു ചിന്തയും ഈ അധ്യായം മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. മുൻ അധ്യായങ്ങൾക്ക് ആമുഖമായി കണ്ടതുപോലെ സോളമൻ രാജാവ് എഴുതിയതും അദ്ദേഹത്തിന്റെ മരണശേഷം ഏതാണ്ട് 300 വർഷങ്ങൾക്കിപ്പുറം യൂതരാജാവായ ഹെസക്കിയയുടെ മേൽനോട്ടത്തിൽ ശേഖരിക്കപ്പെട്ട് 10 മുതൽ 22 അധ്യായത്തിന്റെ 16 വാക്യം വരെയുള്ള ഭാഗത്തോട് ചേർക്കപ്പെട്ടതുമാണ്. 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തു വരുന്ന 27 അധ്യായവും. വിനയവും അഹങ്കാരവും. ആധികാരികമായി എന്നാൽ വിനയപൂർവം ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ അധ്യായം മുന്നോട്ടു വയ്ക്കുന്ന ചിന്തകളിൽ ഒന്ന്. ഈയൊരു ചിന്ത ആദ്യ വാക്യങ്ങളിൽ തന്നെ സോളമൻ മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. നാളെ എന്താണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല എന്നതിനാൽ തന്നെ അഹങ്കാരം വെടിഞ്ഞു ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സുഭാഷിതം ആത്മപ്രശംസ ഒഴിവാക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. സ്വയം പ്രശംസിക്കുക എന്നതിനേക്കാൾ നമ്മുടെ പ്രവൃത്തികളിലെയും ജീവിതത്തിലെയും നന്മകൾ കണ്ട് മറ്റുള്ളവർ നമ്മെ പ്രശംസിക്കാൻ തക്ക വിധം ജീവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടതെന്നുള്ള ഉദ്ബോധനം ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്കു കാണാം. വെള്ളിയുടെയും സ്വർണത്തിന്റെയും മാറ്റ് തീയിലൂടെ തെളിയുകയും നിർണയിക്കപ്പെടുകയും ചെയ്യുന്നതുപോലെ മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന പ്രശംസയിൽ നിന്നാണ് മനുഷ്യരുടെ മാറ്റ് അറിയാനാകുകയെന്ന് 22 വാക്യത്തിലും സോളമൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യരും ഹൃദയവികാരങ്ങളും ആത്മാർത്ഥതയും. മനസ്സിന്റെ വികാര വിചാരങ്ങളിലുണ്ടാകേണ്ട നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം തുടരുന്ന സോളമൻ ക്രോധവും അസൂയയും സ്നേഹവും ആത്മാർത്ഥതയും പ്രത്യേകം പരാമർശിക്കുന്നത് നമുക്കു കാണാം. ഭോഷന്റെ പ്രകോപനം ഭാരമേറിയതാണെന്നും ക്രോധവും കോപവും ക്രൂരവും അനിയന്ത്രിതവുമാണെന്നും ഓർമ്മിപ്പിക്കുന്ന അവൻ അസൂയയെ നേരിടുക എളുപ്പമല്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഉള്ളിൽ മാത്രം കൊണ്ടുനടക്കുന്നതും ഉപകാരമില്ലാത്തതുമാകരുത് സ്നേഹമെന്ന്. അത് യഥാർത്ഥമെങ്കിൽ കുറവുകൾ സത്യസന്ധമായി മനസ്സിലാക്കിത്തരുന്നതും വളരുവാൻ ഉപകരിക്കുന്ന വിധത്തിൽ മുറിപ്പെടുത്തുന്നതുമാകണമെന്ന് വചനം ഉദ്ബോധിപ്പിക്കുന്നു. ശത്രുവിന്റെ ചുംബനവും വഞ്ചനയും പോലെയാണ് തിരുത്തുകൾ നൽകി വളർത്താത്ത സുഹൃത്തുക്കളുടെ സാമീപ്യവും. കുറവുകൾ തിരിച്ചറിയുമ്പോഴാണ് ഉള്ളതിന്റെ വിലയറിയുന്നതെന്ന് വിശക്കുന്നവന് കയ്പും മധുരമായി തോന്നുന്നുവെന്ന ചിന്തയിലൂടെ സോളമൻ മനസ്സിലാക്കിത്തരുന്നു. ജീവിതവും സ്വന്തബന്ധങ്ങളും വിവേകവും. ആദ്യഭാഗത്തെ പൊതുവായ ചിന്തകൾക്കുശേഷം ജീവിതബന്ധങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും വേണ്ട ചില ഉദ്ബോധനങ്ങളാണ് 8 വാക്യങ്ങളിലൂടെ ഈ അധ്യായം മുന്നോട്ടു വയ്ക്കുന്നത്. ഒരു ഭാഗത്ത് സ്വന്തം ഭവനത്തോടുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് കൂടുവിട്ടലയുന്ന പക്ഷിയോട് വീടുവിട്ടലയുന്ന മനുഷ്യനെ താരതമ്യപ്പെടുത്തുന്ന സോളമൻ മറുഭാഗത്ത് സ്നേഹ സുഹൃത്ബന്ധങ്ങളുടെ മൂല്യവും പ്രാധാന്യവും എടുത്തുകാണിക്കുന്നുണ്ട്. ഇത്തരം ബന്ധങ്ങളിലുണ്ടാകേണ്ട വിശ്വസ്തതയുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് സ്വന്തം സ്നേഹിതനെയും പിതാവിന്റെ സ്നേഹിതനെയും പരിത്യജിക്കരുതെന്ന് എഴുതുന്ന അവൻ ആപത്തു വരുമ്പോൾ അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചമെന്ന് പ്രായോഗിക ബുദ്ധിയുടെ കൂടി വെളിച്ചത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സന്തോഷത്തിനും അഭിമാനത്തിനും കാരണമാകുന്ന വിധത്തിൽ ജ്ഞാനം സ്വന്തമാക്കി ജീവിക്കാൻ മാതാപിതാക്കളുടെ സ്വരത്തിൽ ഉപദേശിക്കുന്ന സുഭാഷിതകർത്താവ് ആപത്തുകളിലും അതിന്റെ ശിക്ഷകളിലും നിന്ന് ഒഴിഞ്ഞുമാറാൻ
വിവേകം ഉപകാരപ്പെടുമെന്ന് എഴുതുന്നു. അന്യനും പരദേശിക്കും നൽകുന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത ഏറെയില്ലാത്ത സ്ഥിതി മുന്നിൽ കണ്ട് അവർക്കായി അവിവേകപൂർവം ജാമ്യം നിൽക്കുന്നവരിൽ നിന്ന് കുപ്പായവും പണവും വാങ്ങിക്കൊള്ളാൻ സുഭാഷിതം ഉപദേശിക്കുന്നതും ഇതേ കാരണത്താലാണ്. ആത്മാർത്ഥതയില്ലാത്തതും അനാവശ്യവുമായ വാക്കുകൾ ഒഴിവാക്കാൻ പഠിപ്പിക്കുന്ന സോളമൻ മറ്റുള്ളവർ കേൾക്കാൻ തക്ക വിധത്തിൽ അതിരാവിലെ ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി മാറുമെന്നും നിയന്ത്രണം അസാധ്യമായ കലഹപ്രിയയായ ഭാര്യയുടെ സ്വഭാവം എണ്ണയുടെ വഴുക്കൽ പോലെയാണെന്നും എഴുതുന്നു. ഇരുമ്പ് ഇരുമ്പിനു മൂർച്ച കൂട്ടുന്നു എന്ന പ്രയോഗത്തിലൂടെ പരസ്പര ബന്ധങ്ങൾ ഗുണഗണങ്ങൾ പങ്കുവയ്ക്കുന്നതാണെന്ന് പഠിപ്പിക്കുന്ന അവൻ അത്തിമരം വളർത്തുന്നവൻ അതിന്റെ ഫലം നേടുന്നതുപോലെ വിശ്വസ്തതയോടെയുള്ള ശുശ്രൂഷ നമ്മെ ബഹുമാനാർത്ഥരാക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വഭാവം വെള്ളത്തിലെ പ്രതിഫലനം പോലെ മുഖം മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്ന സോളമൻ പാതാളവും നരകവും പോലെ മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും തൃപ്തമാകുന്നില്ലെന്ന് അവന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉരലിലിട്ട് ഇടിച്ചാലും എത്രമാത്രം ശ്രമിച്ചാലും ഭോഷന്റെ ഭോഷത്വം വിട്ടുമാറില്ലെന്നും അവൻ ഉദ്ബോധിപ്പിക്കുന്നു. മറ്റുള്ളവരാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മതിന്മകളെ നമ്മേക്കാൾ മനസ്സിലാക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതുമെന്ന ഒരു ചിന്തയും ഇവിടെ നമുക്കു കാണാം. വിവേകവും ഭാവിയെക്കുറിച്ചുള്ള കരുതലും അത് ആവശ്യപ്പെടുന്ന വിവേകപൂർണമായ പ്രവൃത്തികളും ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം എടുത്തു പറയുന്നുണ്ട്. സമ്പത്തും കിരീടവും എന്നും നിലനിൽക്കില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന സോളമൻ അതേസമയം പഴയകാല സാമൂഹിക പശ്ചാത്തലത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതും അനുദിന ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നതുമായ സമ്പത്താണ് നേടേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. ആടുമാടുകളെ സശ്രദ്ധം പാലിക്കുന്ന ഒരു ഇടയനും ഉടമയും അവ നൽകുന്ന രോമവും പാലും ഉൾപ്പെടെ തന്റെ ആവശ്യങ്ങൾക്കുള്ള വക തനിക്ക് തിരികെ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എത്രമാത്രം ഭംഗിയും വിലയും ഉള്ളതുമാണെങ്കിലും നിലനിൽക്കാത്ത സമ്പത്തിനെയും സ്ഥാനമാനങ്ങളെയും കാൾ ഇന്നു തീർന്നാലും നാളെ വീണ്ടും മുളച്ചു പൊന്തുന്ന പുല്ലുപോലെ എന്നും നിലനിൽക്കുന്നവ, അവ എത്രതന്നെ വില കുറഞ്ഞവയെന്നു കരുതിയാലും അവയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകാനാണ് ഈ വാക്യങ്ങളിലൂടെ സുഭാഷിതം ഉദ്ബോധിപ്പിക്കുന്നത്.

ഹൃദയവിശുദ്ധിയും ഉത്തരവാദിത്വബോധവും സ്വന്തമാക്കി ഉചിതമായ തീരുമാനങ്ങളെടുക്കുകയും സത്യസന്ധമായ പ്രവൃത്തികളിലേർപ്പെടുകയും ചെയ്യാം. അസാധാരണമായ കാര്യങ്ങളല്ല, അനുദിനമുള്ള വിശ്വസ്തതയും വിവേകവുമാണ് ജീവിതത്തിൽ നല്ല ഫലം നൽകുകയെന്ന്, ജ്ഞാനം സ്വന്തമാക്കിയുള്ള പ്രവൃത്തികളാണ് മറ്റുള്ളവർ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി ജീവിക്കാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 27 അധ്യായത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

ഫാദർ വർഗീസ് മൂഞ്ഞേലി എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം അന്ന കെ അന്റോ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് യഥാർത്ഥ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ ചിന്തകളെ അധികരിച്ച ഒരു പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. സാങ്കേതികവിദ്യ സത്യത്തിന്റെയും നന്മയുടെയും സേവനത്തിനാകണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ചിലിയിലെ സാന്തിയാഗോയിലുള്ള പൊന്തിഫിക്കൽ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ സഭയുടെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് ജൂലൈ 27-28 തീയതികളിലായി നടന്ന 7-ാമത് അന്താരാഷ്ട്ര സെമിനാറിലേക്ക് സാങ്കേതികവിദ്യയുടെ നൈതിക ഉപയോഗത്തെക്കുറിച്ച് ലിയോ പതിനാലാമൻ പാപ്പ സന്ദേശം നൽകി. കർദിനാൾ പിയത്രോ പരോളിന്റെ ഒപ്പോടുകൂടി അയച്ച ഈ സന്ദേശത്തിൽ സാങ്കേതിക പുരോഗതി മനുഷ്യന്റെ അന്തസ്സിനെ സംരക്ഷിക്കുന്നതിനും സത്യത്തിന്റെയും നന്മയുടെയും സേവനത്തിനുമായി വിനിയോഗിക്കപ്പെടണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ തെക്കേ അമേരിക്കയിലെയും കരീബിയൻ മേഖലയിലെയും ആശയവിനിമയ വിദഗ്ധർ, അജപാലന പ്രവർത്തകർ, അക്കാദമിക വിദഗ്ധർ, സഭാപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന്റെ വെളിച്ചത്തിൽ നിർമ്മിത ബുദ്ധിയുടെ നൈതികവും സാംസ്കാരികവും മതപരവുമായ വെല്ലുവിളികളാണ് സമ്മേളനം ചർച്ച ചെയ്തത്. കിഴക്കേ ആഫ്രിക്കൻ മിത്രാൻ സമിതികളുടെ പ്രഥമ അജപാലന മുൻഗണന യുവജനങ്ങൾക്ക്. യുവജനങ്ങളെ അടുത്ത 4 വർഷത്തേക്കുള്ള അജപാലന പ്രവർത്തനങ്ങളുടെ പ്രധാന മുൻഗണനയായി പ്രഖ്യാപിച്ച് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ നടന്ന കിഴക്കേ ആഫ്രിക്കൻ മിത്രാൻ സമിതികളുടെ അസോസിയേഷന്റെ 21-ാമത് പൊതുസമ്മേളനം അവസാനിച്ചു. ജൂലൈ 19 മുതൽ 26 വരെ നടന്ന സമ്മേളനത്തിൽ കിഴക്കൻ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മിത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, അൽമായ പ്രതിനിധികൾ, യുവജനങ്ങൾ എന്നിവർ പങ്കെടുത്തിരുന്നുവെന്ന് ഫീദെസ് റിപ്പോർട്ട് ചെയ്തു. യുവജനങ്ങൾ സഭയുടെ ഭാവി മാത്രമല്ല ഇന്നിന്റെ യാഥാർത്ഥ്യവുമാണെന്ന് സമ്മേളനം അംഗീകരിച്ച അന്തിമരേഖയിലൂടെ മിത്രാന്മാർ വ്യക്തമാക്കി. അവരുടെ പ്രതീക്ഷകളും വെല്ലുവിളികളും സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളും മനസ്സിലാക്കി അവരെ ഫലപ്രദമായി പിന്തുണയ്ക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണെന്നും സഭാനേതൃത്വങ്ങൾ വിലയിരുത്തി. യുവജനങ്ങളുടെ പൊതുജീവിതത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിത കുടിയേറ്റം ഉറപ്പാക്കുന്നതിനും സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്നതിനുമായി സഭയും ഭരണകൂടവും പ്രാദേശിക സ്ഥാപനങ്ങളും ചേർന്നു പ്രവർത്തിക്കണമെന്നും രേഖ ആവശ്യപ്പെട്ടു. മെജുഗോറിയിലെ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ അക്രമികളോട് ക്ഷമിക്കുന്നുവെന്ന് ഇടവക നേതൃത്വം. ബോസ്നിയ ഹെർസഗോവിനയിലെ പ്രശസ്തമായ മെജുഗോറിയ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 27 തിങ്കളാഴ്ചയ്ക്കും ജൂലൈ 28 ചൊവ്വാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രിയിൽ അതിക്രമിച്ചു കയറി വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ പേരിലുള്ള ദേവാലയത്തിന് പുറത്തുള്ള അൾത്താരയ്ക്ക് തീയിടുകയും പരിശുദ്ധ അമ്മയുടെ രൂപം വികൃതമാക്കുകയും മോശമായ സന്ദേശങ്ങൾ എഴുതുകയും ചെയ്തതുൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ചവരോട് ക്ഷമിക്കുന്നുവെന്ന് ജൂലൈ 28 ചൊവ്വാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ ഇടവക കേന്ദ്രം അറിയിച്ചു. അതേസമയം ആക്രമണവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രസ്താവനയിൽ ദേവാലയത്തിന്റെ ശുചീകരണവും ആവശ്യമായ അറ്റകുറ്റപ്പണികളും നടത്തിയെന്നും ദേവാലയം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി വീണ്ടും തുറന്നുവെന്നും മുൻപുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും പുനഃസ്ഥാപിച്ചുവെന്നും ഇടവക കേന്ദ്രം കൂട്ടിച്ചേർത്തു. പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു മിത്രാൻ കൂടി അഭിഷിക്തനായി. ചൈനയിലെ ഇന്നർ മംഗോളിയ സ്വയംഭരണ പ്രദേശത്തെ ബാമിംഗ് രൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള സഹായമിത്രാനായി മോൺസിഞ്ഞോർ ഫ്രാൻസിസ് സേവ്യർ ദുവാൻ യോങ്കൂനാണ് ജൂലൈ 29 ബുധനാഴ്ച അഭിഷിക്തനായത്. ജൂൺ 15 പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. രൂപതയുടെ വികാരി ജനറാളായും രൂപത കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരിയായും ശുശ്രൂഷ ചെയ്തുവരവെയാണ് പുതിയ ഈ നിയമനം. പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായി നടന്ന ഈ മിത്രാഭിഷേകം ചൈനയിലെ കത്തോലിക്ക സഭാജീവിതത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: യഥാർത്ഥ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ ചിന്തകളെ അവലംബമാക്കിയുള്ള ഒരു വിശകലനം ഇനി കേൾക്കാം. യൂറോപ്പിൽ, വിശേഷ ഇറ്റലിയിൽ ദിനകര താപതരംഗങ്ങൾ അതിശക്തമായിരിക്കുന്ന ഈ ദിനങ്ങൾ വേനൽ കാലാവധിയുടെ വേളയാകയാൽ വത്തിക്കാനിലും പൊതുവായ പരിപാടികളെല്ലാം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഈ ബുധനാഴ്ചയും ലിയോ പതിനാലാമൻ പാപ്പ പ്രതിവാര പൊതുദർശനം അനുവദിച്ചില്ല. തന്മൂലം പാപ്പായുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ അഭാവത്തിൽ നമുക്ക് മനുഷ്യന്റെ ധനമോഹത്തെ അധികരിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ കാഴ്ചപ്പാടുകളിലൂടെ ഒന്ന് കടന്നുപോകാം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നു, യഥാർത്ഥ ആനന്ദം അനുഭവിക്കുകയെന്നാൽ ആ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയുകയുമാണ്. താൽക്കാലികങ്ങളായ ലക്ഷ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി യത്നിക്കാൻ ഇന്നിന്റെ സംസ്കാരം നമ്മിൽ പലപ്പോഴും സമ്മർദ്ദം ചെലുത്തുന്നു. അത് സ്ഥൈര്യത്തെയും കഠിന പരിശ്രമത്തെയും കടമകളോടുള്ള വിശ്വസ്തതയെയും പരിപോഷിപ്പിക്കുന്നതിന് പകരം നമ്മെ ചഞ്ചല മാനസരാക്കുകയാണ് ചെയ്യുന്നത്. അതേകുന്ന സന്ദേശങ്ങൾ ഉപഭോഗ മനസ്ഥിതിയിലേക്ക് നമ്മെ തള്ളിയിടുകയും കപട സന്തോഷം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. സമ്പത്ത് ആനന്ദം ഉറപ്പു നൽകുന്നില്ല എന്ന് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഭൗതിക സമ്പത്തുള്ള എത്രയോ ആളുകളാണ് ജീവിതത്തിൽ നിരാശയും ദുഃഖവും ശൂന്യതയും ഉള്ളവരായി കാണപ്പെടുന്നത്. ശാശ്വതമായ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നാം സ്നേഹത്തിലും സത്യത്തിലും ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു. ബെനഡിക്ട് പാപ്പ യുവജനത്തോട് പറഞ്ഞ ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തിയേറെയാണെന്ന് ഈ ആശയങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. യഥാർത്ഥ ആനന്ദസരണിയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന സമ്പത്ത് എന്ന ഘടകത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മനുഷ്യന് ജീവിതത്തിൽ പ്രാധാന്യമറിയിക്കുന്ന ഒന്നു തന്നെയാണ് ധനം, അല്ലെങ്കിൽ സമ്പത്ത്. ദാരിദ്ര്യം ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ചെറുതൊന്നുമല്ല എന്ന് നമുക്കറിയാം. ദാരിദ്ര്യം ജീവിത സാധ്യതകളെ തന്നെ മുരടിപ്പിച്ചു കളയുന്നു. എന്നിരിക്കലും ധാരാളം പണമുണ്ടെങ്കിൽ ജീവിതം സന്തോഷപൂർണമാകും എന്നാരെങ്കിലും കരുതിയാൽ അത് ഒരു മിഥ്യാധാരണയാണ്. പണം ധാരാളമുണ്ടായിട്ടും അസംതൃപ്തിയും നിരാശയും ഭയവും സംശയവും പിരിമുറുക്കവുമായി മനസ്സു കലങ്ങിക്കഴിയുന്നവർ എത്രയേറെയാണ്. പണത്തിന്, ഭൗതിക സമ്പത്തിന് ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ യഥാർത്ഥ സന്തോഷം പകരാനോ അത് വർദ്ധമാനമാക്കാനോ അതിന് കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ധാരാളം മിത്രങ്ങളെ നേടിത്തരാൻ പണത്തിനു കഴിയും. എന്നാൽ ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹിതനെ പോലും തരാൻ പണത്തിനു കഴിയില്ല. വിലയേറിയ ചികിത്സകൾക്ക് പണം ഉപകരിക്കും, പക്ഷേ ആരോഗ്യം നേടിത്തരാൻ അതിനു കഴിയില്ല. സൗകര്യങ്ങൾ നിറഞ്ഞ ആഡംബര സൗധം തീർക്കാൻ പണമുണ്ടെങ്കിൽ സാധിക്കും. എന്നാൽ സ്നേഹവും വിശ്വാസവും തുടിക്കുന്ന ഒരു കുടുംബം സൃഷ്ടിക്കാൻ അതിനു കഴിയില്ല. കോടിക്കണക്കിന് പണമുണ്ടായിട്ടും മക്കൾ പണത്തിനുവേണ്ടി തന്നെ കൊല്ലുമോ എന്ന് ഒരുവൻ ഭയന്നു കഴിയുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പന്നതയുടെ പൊരുളെന്ത്? സ്വത്ത് സമ്പാദിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, ആധ്യാത്മികതയ്ക്കെതിരുമല്ല. എത്ര സ്വത്തുണ്ടായാലും അതിന്റെ സ്ഥാനവും പ്രയോഗവും ശരിക്കും മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് ദുഃഖം മാത്രമേ തരികയുള്ളൂ എന്ന് തിരിച്ചറിയണം എന്നു മാത്രം. ഒരു മൂല്യശ്രേണി കാത്തുസൂക്ഷിക്കണമെന്നർത്ഥം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു മനസ്സ് കിട്ടിയാൽ കോടിക്കണക്കിന് സ്വത്തുണ്ടാകുന്നതിലും വലിയ സമ്പത്താണ്. തനിക്ക് ആവശ്യമുള്ളത് മാത്രമെടുത്ത് ബാക്കി സാധുക്കൾക്ക് നൽകുന്നവൻ ജീവിത സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയവനാണ്. പണത്തിൻ്റെ സ്ഥാനവും പരിമിതിയും മനസ്സിലാക്കിയാൽ പണം നമ്മുടെ സേവകനാകും, ആനന്ദവും ശാന്തിയും സമ്പത്തായിത്തീരും. അതല്ലെങ്കിൽ അത് നമ്മുടെ ക്രൂരനായ യജമാനാകും എന്ന സത്യം നാം മറക്കരുത്. ഒരുവൻ കർത്താവിൻ്റെ പക്കലേക്ക് ഓടുന്നതായി മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു പേര് നൽകപ്പെട്ടിട്ടില്ല, കാരണം ആ വ്യക്തി നമ്മെ ഓരോരുത്തരെയും പ്രതിനിധാനം ചെയ്യുന്നു. ആ മനുഷ്യനോട് നമുക്ക് നമ്മെ തന്നെ അനുരൂപരാക്കാൻ സാധിക്കും. ഇവിടെ സുവിശേഷം കർത്താവുമായി കൂടിക്കാഴ്ച നടത്താൻ നമ്മെ സവിശേഷമാം വിധം ക്ഷണിക്കുകയാണ്. നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്നാണ് യേശുവിൻ്റെ പക്കലെത്തിയ ആ വ്യക്തി അവിടത്തോട് ചോദിക്കുന്നത്. നിത്യജീവനാണ്, പൂർണമായ ജീവിതമാണ് ആ മനുഷ്യൻ ആവശ്യപ്പെടുന്നത്. നമ്മിൽ ആരാണിത് ആഗ്രഹിക്കാത്തത്? ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. അതായത്, ഒരു അവകാശമെന്ന നിലയിലാണ് നേടിയെടുക്കേണ്ട, സ്വന്തം ശക്തികളാൽ പിടിച്ചെടുക്കേണ്ട ഒന്നായിട്ടാണ് അവൻ അത് ചോദിക്കുന്നത്. വാസ്തവത്തിൽ ആ മനുഷ്യൻ ഇതിനുവേണ്ടി ചെറുപ്പം മുതൽ തന്നെ കൽപ്പനകൾ പാലിച്ചു അത് ലഭിക്കുന്നതിന് മറ്റു കാര്യങ്ങൾ ചെയ്യാനും സന്നദ്ധനാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്. യേശുവിൻ്റെ ഉത്തരം അവനെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിക്കുന്നു. അവൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്തുകയാണ് യേശു. പ്രതിഫലം നേടുന്നതിന് പാലിക്കപ്പെട്ട കൽപ്പനകളിൽ നിന്ന് സൗജന്യവും സമ്പൂർണവുമായ സ്നേഹത്തിലേക്കാണ് യേശു വീക്ഷണം തിരിച്ചുവിടുന്നത്. ആവശ്യവും വിതരണവും എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. എന്നാൽ യേശുവാകട്ടെ സ്നേഹത്തിൻ്റെ കഥയാണ് അവൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. കൽപ്പനകളുടെ പാലനത്തിൽ നിന്ന് ആത്മദാനത്തിലേക്ക് കടക്കാൻ അവനവനു വേണ്ടി പരിശ്രമിക്കുന്നതിൽ ദൈവവുമായി ഒന്നായിത്തീരുന്നതിന് യത്നിക്കാൻ യേശു അവനോട് ആവശ്യപ്പെടുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം മുറിവേൽപ്പിക്കുന്ന ഒരു ജീവിതമാണ് അവിടുന്ന് അവൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. യേശു പറയുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. കർത്താവ് ദാരിദ്ര്യത്തെയും സമ്പന്നതയെയും കുറിച്ച് തത്വങ്ങൾ പറയുകയല്ല, പ്രത്യുത ജീവിതത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഹൃദയത്തിന് ഭാരമായവ ഉപേക്ഷിക്കാൻ ഏകനന്മയായ യേശുവിന് ഇടം നൽകുന്നതിന് ഭൗതിക വസ്തുക്കളിൽ നിന്ന് വിമുക്തനാകാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. വസ്തുക്കളാൽ അടിഭാരമിടപ്പെട്ടവന് യേശുവിനെ പിൻചെല്ലുക സാധ്യമല്ല, കാരണം ഹൃദയം വസ്തുക്കളാൽ നിറഞ്ഞാൽ അതിൽ കർത്താവിനിടമുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് യേശു സമ്പത്തുളവാക്കാവുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പേകുന്നത്. രക്ഷപ്രാപിക്കൽ പോലും ആയാസകരമാക്കി തീർക്കുന്നതാണ് സമ്പത്ത്. അത് ദൈവം കർക്കശനായതുകൊണ്ടല്ല, പ്രശ്നം നമ്മുടെ ഭാഗത്താണ്. നമ്മുടെ അത്യധിക സമ്പത്തും അമിതാഭിലാഷങ്ങളും നമ്മെ ശ്വാസം മുട്ടിക്കുന്നു, ഹൃദയത്തെ ഞെരുക്കുന്നു, സ്നേഹിക്കാൻ നമ്മെ അപ്രാപ്തരാക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ധനമോഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന്. അത് നാം കാണുകയും ചെയ്യുന്നുണ്ട്. എവിടെ ധനം കേന്ദ്രസ്ഥാനത്തു വരുന്നുവോ അവിടെ ദൈവത്തിന് ഇടമുണ്ടാകില്ല, മനുഷ്യന് പോലും സ്ഥാനമുണ്ടാകില്ല. നമ്മുടെ ഹൃദയം കാന്തം പോലെയാണ്. സ്നേഹത്താൽ ആകർഷിക്കപ്പെടാൻ അത് സ്വയം അനുവദിക്കുന്നു. എന്നാൽ അതിന് ഒരു ഭാഗത്തു മാത്രമേ ഒട്ടിപ്പിടിക്കാനാകൂ. ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമായി വരുന്നു. ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമ്പത്തിനെ സ്നേഹിക്കുക. ഒന്നുകിൽ സ്നേഹത്തെ പ്രതി ജീവിക്കുക, അല്ലെങ്കിൽ അവനവനു വേണ്ടി മാത്രം ജീവിക്കുക. നമ്മൾ ഏതു ഭാഗത്താണെന്ന് നമുക്ക് സ്വയം ചോദിക്കാം. ദൈവവുമായുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ കഥയിൽ നാം എവിടെയാണെന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ ചില നിയമങ്ങൾ പാലിച്ച് സംതൃപ്തരാകുകയാണോ, അതോ യേശുവിനോടുള്ള സ്നേഹത്താൽ അവിടത്തേക്കായി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ സന്നദ്ധരായി നാം അവിടത്തെ അനുഗമിക്കുകയാണ്? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി സമ്പത്തിനോടും പദവിയോടും അധികാരത്തോടുമുള്ള ആസക്തിയും സുവിശേഷ പ്രഘോഷണത്തിന് അപര്യാപ്തമായ സംവിധാനങ്ങളും പ്രേക്ഷിത ദൗത്യത്തെ തടയുന്ന ഭാരങ്ങളും ലോകവുമായി നമ്മെ ബന്ധിക്കുന്ന പാശങ്ങളും ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നതിനു വേണ്ട കൃപ യാചിക്കാം. സ്നേഹത്തിൽ ഒരു കുതിപ്പില്ലാത്ത പക്ഷം നമ്മുടെ ജീവിതവും നാം അവയവങ്ങളായുള്ള സഭാഗാത്രവും സ്വാർത്ഥപരമായ ആത്മസന്തുഷ്ടിയാൽ രോഗഗ്രസ്തമാകും. ആനന്ദത്തിനായുള്ള നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ ആർക്കുമാത്രമാണോ കഴിയുന്നത്, ആ യേശുവിൻ്റെ സ്നേഹത്തിന്, അവിടുത്തെ കടാക്ഷത്തിന് നമ്മുടെ ഹൃദയം തുറന്നിടാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് മുക്തരാകുകയും ദൈവത്തിൽ ജീവിക്കുകയും ശാശ്വതാനന്ദം അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുവരെ കേട്ടത് സമ്പത്തിന്റെ പ്രലോഭനങ്ങളെ അധികരിച്ച് ബെനഡിക്ട് 16-ാം പാപ്പായുടെ ചിന്തകളെ അവലംബമാക്കിയുള്ള വിശകലനം.

ധ്യാനം എന്ന കാസറ്റിൽ നിന്നെടുത്തതാണ് ഈ ഗാനം. എബ്രഹാം പി മാത്യുവിന്റെ വരികൾക്ക് അലക്സാണ്ടർ കയ്യാലക്കകം ഈണം നൽകിയിരിക്കുന്നു. ആലാപനം എം ജി ശ്രീകുമാർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് യഥാർത്ഥ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ ചിന്തകളെ അധികരിച്ച ഒരു പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ. സാങ്കേതികവിദ്യ സത്യത്തിന്റെയും നന്മയുടെയും സേവനത്തിനാകണമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ചിലിയിലെ സാന്തിയാഗോയിലുള്ള പൊന്തിഫിക്കൽ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ സഭയുടെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് ജൂലൈ 27-28 തീയതികളിലായി നടന്ന 7-ാമത് അന്താരാഷ്ട്ര സെമിനാറിലേക്ക് സാങ്കേതികവിദ്യയുടെ നൈതിക ഉപയോഗത്തെക്കുറിച്ച് ലിയോ പതിനാലാമൻ പാപ്പ സന്ദേശം നൽകി. കർദിനാൾ പിയത്രോ പരോളിന്റെ ഒപ്പോടുകൂടി അയച്ച ഈ സന്ദേശത്തിൽ സാങ്കേതിക പുരോഗതി മനുഷ്യന്റെ അന്തസ്സിനെ സംരക്ഷിക്കുന്നതിനും സത്യത്തിന്റെയും നന്മയുടെയും സേവനത്തിനുമായി വിനിയോഗിക്കപ്പെടണമെന്ന് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ തെക്കേ അമേരിക്കയിലെയും കരീബിയൻ മേഖലയിലെയും ആശയവിനിമയ വിദഗ്ധർ, അജപാലന പ്രവർത്തകർ, അക്കാദമിക വിദഗ്ധർ, സഭാപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പയുടെ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന്റെ വെളിച്ചത്തിൽ നിർമ്മിത ബുദ്ധിയുടെ നൈതികവും സാംസ്കാരികവും മതപരവുമായ വെല്ലുവിളികളാണ് സമ്മേളനം ചർച്ച ചെയ്തത്. കിഴക്കേ ആഫ്രിക്കൻ മിത്രാൻ സമിതികളുടെ പ്രഥമ അജപാലന മുൻഗണന യുവജനങ്ങൾക്ക്. യുവജനങ്ങളെ അടുത്ത 4 വർഷത്തേക്കുള്ള അജപാലന പ്രവർത്തനങ്ങളുടെ പ്രധാന മുൻഗണനയായി പ്രഖ്യാപിച്ച് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ നടന്ന കിഴക്കേ ആഫ്രിക്കൻ മിത്രാൻ സമിതികളുടെ അസോസിയേഷന്റെ 21-ാമത് പൊതുസമ്മേളനം അവസാനിച്ചു. ജൂലൈ 19 മുതൽ 26 വരെ നടന്ന സമ്മേളനത്തിൽ കിഴക്കൻ ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മിത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, അൽമായ പ്രതിനിധികൾ, യുവജനങ്ങൾ എന്നിവർ പങ്കെടുത്തിരുന്നുവെന്ന് ഫീദെസ് റിപ്പോർട്ട് ചെയ്തു. യുവജനങ്ങൾ സഭയുടെ ഭാവി മാത്രമല്ല ഇന്നിന്റെ യാഥാർത്ഥ്യവുമാണെന്ന് സമ്മേളനം അംഗീകരിച്ച അന്തിമരേഖയിലൂടെ മിത്രാന്മാർ വ്യക്തമാക്കി. അവരുടെ പ്രതീക്ഷകളും വെല്ലുവിളികളും സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളും മനസ്സിലാക്കി അവരെ ഫലപ്രദമായി പിന്തുണയ്ക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണെന്നും സഭാനേതൃത്വങ്ങൾ വിലയിരുത്തി. യുവജനങ്ങളുടെ പൊതുജീവിതത്തിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷിത കുടിയേറ്റം ഉറപ്പാക്കുന്നതിനും സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കുന്നതിനുമായി സഭയും ഭരണകൂടവും പ്രാദേശിക സ്ഥാപനങ്ങളും ചേർന്നു പ്രവർത്തിക്കണമെന്നും രേഖ ആവശ്യപ്പെട്ടു. മെജുഗോറിയിലെ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ അക്രമികളോട് ക്ഷമിക്കുന്നുവെന്ന് ഇടവക നേതൃത്വം. ബോസ്നിയ ഹെർസഗോവിനയിലെ പ്രശസ്തമായ മെജുഗോറിയ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 27 തിങ്കളാഴ്ചയ്ക്കും ജൂലൈ 28 ചൊവ്വാഴ്ചയ്ക്കും ഇടയിലുള്ള രാത്രിയിൽ അതിക്രമിച്ചു കയറി വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ പേരിലുള്ള ദേവാലയത്തിന് പുറത്തുള്ള അൾത്താരയ്ക്ക് തീയിടുകയും പരിശുദ്ധ അമ്മയുടെ രൂപം വികൃതമാക്കുകയും മോശമായ സന്ദേശങ്ങൾ എഴുതുകയും ചെയ്തതുൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ചവരോട് ക്ഷമിക്കുന്നുവെന്ന് ജൂലൈ 28 ചൊവ്വാഴ്ച പുറത്തുവിട്ട ഒരു പ്രസ്താവനയിലൂടെ ഇടവക കേന്ദ്രം അറിയിച്ചു. അതേസമയം ആക്രമണവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രസ്താവനയിൽ ദേവാലയത്തിന്റെ ശുചീകരണവും ആവശ്യമായ അറ്റകുറ്റപ്പണികളും നടത്തിയെന്നും ദേവാലയം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി വീണ്ടും തുറന്നുവെന്നും മുൻപുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും പുനഃസ്ഥാപിച്ചുവെന്നും ഇടവക കേന്ദ്രം കൂട്ടിച്ചേർത്തു. പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ പശ്ചാത്തലത്തിൽ പുതിയൊരു മിത്രാൻ കൂടി അഭിഷിക്തനായി. ചൈനയിലെ ഇന്നർ മംഗോളിയ സ്വയംഭരണ പ്രദേശത്തെ ബാമിംഗ് രൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള സഹായമിത്രാനായി മോൺസിഞ്ഞോർ ഫ്രാൻസിസ് സേവ്യർ ദുവാൻ യോങ്കൂനാണ് ജൂലൈ 29 ബുധനാഴ്ച അഭിഷിക്തനായത്. ജൂൺ 15 പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായാണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. രൂപതയുടെ വികാരി ജനറാളായും രൂപത കത്തീഡ്രൽ ദേവാലയത്തിന്റെ വികാരിയായും ശുശ്രൂഷ ചെയ്തുവരവെയാണ് പുതിയ ഈ നിയമനം. പരിശുദ്ധ സിംഹാസനവും ചൈനയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായി നടന്ന ഈ മിത്രാഭിഷേകം ചൈനയിലെ കത്തോലിക്ക സഭാജീവിതത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: യഥാർത്ഥ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ ചിന്തകളെ അവലംബമാക്കിയുള്ള ഒരു വിശകലനം ഇനി കേൾക്കാം. യൂറോപ്പിൽ, വിശേഷ ഇറ്റലിയിൽ, ദിനകര താപതരംഗങ്ങൾ അതിശക്തമായിരിക്കുന്ന ഈ ദിനങ്ങൾ വേനൽക്കാലാവധിയുടെ വേളയാകയാൽ വത്തിക്കാനിലും പൊതുവായ പരിപാടികളെല്ലാം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഈ ബുധനാഴ്ചയും ലിയോ പതിനാലാമൻ പാപ്പ പ്രതിവാര പൊതുദർശനം അനുവദിച്ചില്ല. തന്മൂലം പാപ്പായുടെ പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ അഭാവത്തിൽ നമുക്ക് മനുഷ്യന്റെ ധനമോഹത്തെ അധികരിച്ച് ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ കാഴ്ചപ്പാടുകളിലൂടെ ഒന്ന് കടന്നുപോകാം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നു, യഥാർത്ഥ ആനന്ദം അനുഭവിക്കുകയെന്നാൽ ആ ആനന്ദത്തിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന പ്രലോഭനങ്ങളെ തിരിച്ചറിയുകയുമാണ്. താൽക്കാലികങ്ങളായ ലക്ഷ്യങ്ങൾക്കും നേട്ടങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി യത്നിക്കാൻ ഇന്നിന്റെ സംസ്കാരം നമ്മിൽ പലപ്പോഴും സമ്മർദ്ദം ചെലുത്തുന്നു. അത് സ്ഥൈര്യത്തെയും കഠിന പരിശ്രമത്തെയും കടമകളോടുള്ള വിശ്വസ്തതയെയും പരിപോഷിപ്പിക്കുന്നതിന് പകരം നമ്മെ ചഞ്ചല മാനസരാക്കുകയാണ് ചെയ്യുന്നത്. അതേകുന്ന സന്ദേശങ്ങൾ ഉപഭോഗ മനസ്ഥിതിയിലേക്ക് നമ്മെ തള്ളിയിടുകയും കപട സന്തോഷം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. സമ്പത്ത് ആനന്ദം ഉറപ്പു നൽകുന്നില്ല എന്ന് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഭൗതിക സമ്പത്തുള്ള എത്രയോ ആളുകളാണ് ജീവിതത്തിൽ നിരാശയും ദുഃഖവും ശൂന്യതയും ഉള്ളവരായി കാണപ്പെടുന്നത്. ശാശ്വതമായ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നാം സ്നേഹത്തിലും സത്യത്തിലും ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു. ബെനഡിക്ട് പാപ്പ യുവജനത്തോട് പറഞ്ഞ ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തിയേറെയാണെന്ന് ഈ ആശയങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. യഥാർത്ഥ ആനന്ദസരണിയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന സമ്പത്ത് എന്ന ഘടകത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. മനുഷ്യന് ജീവിതത്തിൽ പ്രാധാന്യമറിയിക്കുന്ന ഒന്നു തന്നെയാണ് ധനം, അല്ലെങ്കിൽ സമ്പത്ത്. ദാരിദ്ര്യം ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ചെറുതൊന്നുമല്ല എന്ന് നമുക്കറിയാം. ദാരിദ്ര്യം ജീവിത സാധ്യതകളെ തന്നെ മുരടിപ്പിച്ചു കളയുന്നു. എന്നിരിക്കലും ധാരാളം പണമുണ്ടെങ്കിൽ ജീവിതം സന്തോഷപൂർണമാകും എന്നാരെങ്കിലും കരുതിയാൽ അത് ഒരു മിഥ്യാധാരണയാണ്. പണം ധാരാളമുണ്ടായിട്ടും അസംതൃപ്തിയും നിരാശയും ഭയവും സംശയവും പിരിമുറുക്കവുമായി മനസ്സു കലങ്ങിക്കഴിയുന്നവർ എത്രയേറെയാണ്. പണത്തിന്, ഭൗതിക സമ്പത്തിന് ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ യഥാർത്ഥ സന്തോഷം പകരാനോ അത് വർദ്ധമാനമാക്കാനോ അതിന് കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ധാരാളം മിത്രങ്ങളെ നേടിത്തരാൻ പണത്തിനു കഴിയും. എന്നാൽ ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹിതനെ പോലും തരാൻ പണത്തിനു കഴിയില്ല. വിലയേറിയ ചികിത്സകൾക്ക് പണം ഉപകരിക്കും, പക്ഷേ ആരോഗ്യം നേടിത്തരാൻ അതിനു കഴിയില്ല. സൗകര്യങ്ങൾ നിറഞ്ഞ ആഡംബര സൗധം തീർക്കാൻ പണമുണ്ടെങ്കിൽ സാധിക്കും. എന്നാൽ സ്നേഹവും വിശ്വാസവും തുടിക്കുന്ന ഒരു കുടുംബം സൃഷ്ടിക്കാൻ അതിനു കഴിയില്ല. കോടിക്കണക്കിന് പണമുണ്ടായിട്ടും മക്കൾ പണത്തിനുവേണ്ടി തന്നെ കൊല്ലുമോ എന്ന് ഒരുവൻ ഭയന്നു കഴിയുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ സമ്പന്നതയുടെ പൊരുളെന്ത്? സ്വത്ത് സമ്പാദിക്കുന്നത് ഒരിക്കലും തെറ്റല്ല, ആധ്യാത്മികതയ്ക്ക് എതിരുമല്ല. എത്ര സ്വത്തുണ്ടായാലും അതിന്റെ സ്ഥാനവും പ്രയോഗവും ശരിക്കും മനസ്സിലാക്കാത്തിടത്തോളം കാലം അത് ദുഃഖം മാത്രമേ തരികയുള്ളൂ എന്ന് തിരിച്ചറിയണം എന്നു മാത്രം. ഒരു മൂല്യശ്രേണി കാത്തുസൂക്ഷിക്കണമെന്നർത്ഥം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു മനസ്സ് കിട്ടിയാൽ കോടിക്കണക്കിന് സ്വത്തുണ്ടാകുന്നതിലും വലിയ സമ്പത്താണ്. തനിക്ക് ആവശ്യമുള്ളത് മാത്രമെടുത്ത് ബാക്കി സാധുക്കൾക്ക് നൽകുന്നവൻ ജീവിത സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയവനാണ്. പണത്തിൻ്റെ സ്ഥാനവും പരിമിതിയും മനസ്സിലാക്കിയാൽ പണം നമ്മുടെ സേവകനാകും, ആനന്ദവും ശാന്തിയും സമ്പത്തായിത്തീരും. അതല്ലെങ്കിൽ അത് നമ്മുടെ ക്രൂരനായ യജമാനാകും എന്ന സത്യം നാം മറക്കരുത്. ഒരുവൻ കർത്താവിൻ്റെ പക്കലേക്ക് ഓടുന്നതായി മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു പേര് നൽകപ്പെട്ടിട്ടില്ല, കാരണം ആ വ്യക്തി നമ്മെ ഓരോരുത്തരെയും പ്രതിനിധാനം ചെയ്യുന്നു. ആ മനുഷ്യനോട് നമുക്ക് നമ്മെ തന്നെ അനുരൂപരാക്കാൻ സാധിക്കും. ഇവിടെ സുവിശേഷം കർത്താവുമായി കൂടിക്കാഴ്ച നടത്താൻ നമ്മെ സവിശേഷമാം വിധം ക്ഷണിക്കുകയാണ്. നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്നാണ് യേശുവിൻ്റെ പക്കലെത്തിയ ആ വ്യക്തി അവിടത്തോട് ചോദിക്കുന്നത്. നിത്യജീവനാണ്, പൂർണമായ ജീവിതമാണ് ആ മനുഷ്യൻ ആവശ്യപ്പെടുന്നത്. നമ്മിൽ ആരാണിത് ആഗ്രഹിക്കാത്തത്? ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. അതായത്, ഒരു അവകാശമെന്ന നിലയിലാണ് നേടിയെടുക്കേണ്ട, സ്വന്തം ശക്തികളാൽ പിടിച്ചെടുക്കേണ്ട ഒന്നായിട്ടാണ് അവൻ അത് ചോദിക്കുന്നത്. വാസ്തവത്തിൽ ആ മനുഷ്യൻ ഇതിനുവേണ്ടി ചെറുപ്പം മുതൽ തന്നെ കൽപ്പനകൾ പാലിച്ചു അത് ലഭിക്കുന്നതിന് മറ്റു കാര്യങ്ങൾ ചെയ്യാനും സന്നദ്ധനാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന്. യേശുവിൻ്റെ ഉത്തരം അവനെ ചിന്താക്കുഴപ്പത്തിലാക്കുന്നു. യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിക്കുന്നു. അവൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുത്തുകയാണ് യേശു. പ്രതിഫലം നേടുന്നതിന് പാലിക്കപ്പെട്ട കൽപ്പനകളിൽ നിന്ന് സൗജന്യവും സമ്പൂർണവുമായ സ്നേഹത്തിലേക്കാണ് യേശു വീക്ഷണം തിരിച്ചുവിടുന്നത്. ആവശ്യവും വിതരണവും എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. എന്നാൽ യേശുവാകട്ടെ സ്നേഹത്തിൻ്റെ കഥയാണ് അവൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. കൽപ്പനകളുടെ പാലനത്തിൽ നിന്ന് ആത്മദാനത്തിലേക്ക് കടക്കാൻ അവനവനു വേണ്ടി പരിശ്രമിക്കുന്നതിൽ ദൈവവുമായി ഒന്നായിത്തീരുന്നതിന് യത്നിക്കാൻ യേശു അവനോട് ആവശ്യപ്പെടുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം മുറിവേൽപ്പിക്കുന്ന ഒരു ജീവിതമാണ് അവിടുന്ന് അവൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. യേശു പറയുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. കർത്താവ് ദാരിദ്ര്യത്തെയും സമ്പന്നതയെയും കുറിച്ച് തത്വങ്ങൾ പറയുകയല്ല, പ്രത്യുത ജീവിതത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഹൃദയത്തിന് ഭാരമായവ ഉപേക്ഷിക്കാൻ ഏകനന്മയായ യേശുവിന് ഇടം നൽകുന്നതിന് ഭൗതിക വസ്തുക്കളിൽ നിന്ന് വിമുക്തനാകാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു. വസ്തുക്കളാൽ അടിഭാരമിടപ്പെട്ടവന് യേശുവിനെ പിൻചെല്ലുക സാധ്യമല്ല, കാരണം ഹൃദയം വസ്തുക്കളാൽ നിറഞ്ഞാൽ അതിൽ കർത്താവിനിടമുണ്ടാകുകയില്ല. അതുകൊണ്ടാണ് യേശു സമ്പത്തുളവാക്കാവുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പേകുന്നത്. രക്ഷപ്രാപിക്കൽ പോലും ആയാസകരമാക്കി തീർക്കുന്നതാണ് സമ്പത്ത്. അത് ദൈവം കർക്കശനായതുകൊണ്ടല്ല, പ്രശ്നം നമ്മുടെ ഭാഗത്താണ്. നമ്മുടെ അത്യധിക സമ്പത്തും അമിതാഭിലാഷങ്ങളും നമ്മെ ശ്വാസം മുട്ടിക്കുന്നു, ഹൃദയത്തെ ഞെരുക്കുന്നു, സ്നേഹിക്കാൻ നമ്മെ അപ്രാപ്തരാക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ധനമോഹമാണ് സകല തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന്. അത് നാം കാണുകയും ചെയ്യുന്നുണ്ട്. എവിടെ ധനം കേന്ദ്രസ്ഥാനത്തു വരുന്നുവോ അവിടെ ദൈവത്തിന് ഇടമുണ്ടാകില്ല, മനുഷ്യന് പോലും സ്ഥാനമുണ്ടാകില്ല. നമ്മുടെ ഹൃദയം കാന്തം പോലെയാണ്. സ്നേഹത്താൽ ആകർഷിക്കപ്പെടാൻ അത് സ്വയം അനുവദിക്കുന്നു. എന്നാൽ അതിന് ഒരു ഭാഗത്തു മാത്രമേ ഒട്ടിപ്പിടിക്കാനാകൂ. ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമായി വരുന്നു. ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമ്പത്തിനെ സ്നേഹിക്കുക. ഒന്നുകിൽ സ്നേഹത്തെ പ്രതി ജീവിക്കുക, അല്ലെങ്കിൽ അവനവനു വേണ്ടി മാത്രം ജീവിക്കുക. നമ്മൾ ഏതു ഭാഗത്താണെന്ന് നമുക്ക് സ്വയം ചോദിക്കാം. ദൈവവുമായുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ കഥയിൽ നാം എവിടെയാണെന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ ചില നിയമങ്ങൾ പാലിച്ച് സംതൃപ്തരാകുകയാണോ, അതോ യേശുവിനോടുള്ള സ്നേഹത്താൽ അവിടത്തേക്കായി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ സന്നദ്ധരായി നാം അവിടത്തെ അനുഗമിക്കുകയാണ്? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി സമ്പത്തിനോടും പദവിയോടും അധികാരത്തോടുമുള്ള ആസക്തിയും സുവിശേഷ പ്രഘോഷണത്തിന് അപര്യാപ്തമായ സംവിധാനങ്ങളും പ്രേഷിത ദൗത്യത്തെ തടയുന്ന ഭാരങ്ങളും ലോകവുമായി നമ്മെ ബന്ധിക്കുന്ന പാശങ്ങളും ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നതിനു വേണ്ട കൃപ യാചിക്കാം. സ്നേഹത്തിൽ ഒരു കുതിപ്പില്ലാത്ത പക്ഷം നമ്മുടെ ജീവിതവും നാം അവയവങ്ങളായുള്ള സഭാഗാത്രവും സ്വാർത്ഥപരമായ ആത്മസന്തുഷ്ടിയാൽ രോഗഗ്രസ്തമാകും. ആനന്ദത്തിനായുള്ള നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ ആർക്കുമാത്രമാണോ കഴിയുന്നത്, ആ യേശുവിൻ്റെ സ്നേഹത്തിന്, അവിടുത്തെ കടാക്ഷത്തിന് നമ്മുടെ ഹൃദയം തുറന്നിടാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ ഭൗതിക സമ്പത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്ന് മുക്തരാകുകയും ദൈവത്തിൽ ജീവിക്കുകയും ശാശ്വതാനന്ദം അനുഭവിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുവരെ കേട്ടത് സമ്പത്തിൻ്റെ പ്രലോഭനങ്ങളെ അധികരിച്ച് ബെനഡിക്ട് 16-ാം പാപ്പായുടെ ചിന്തകളെ അവലംബമാക്കിയുള്ള വിശകലനം.

ധ്യാനം എന്ന കാസറ്റിൽ നിന്നെടുത്തതാണ് ഈ ഗാനം. ഏബ്രഹാം പി മാത്യുവിൻ്റെ വരികൾക്ക് അലക്സാണ്ടർ കയ്യാലക്കകം ഈണം നൽകിയിരിക്കുന്നു. ആലാപനം എം ജി ശ്രീകുമാർ.